0: ഞാൻ മിലാവ് സവസഹായായി
1: liveFM.lk
0: നെറ്റവിന സിന്ധു അഹനാത്രേ ഹിത സനസന സിന്ധു ഹന്നത് ഒബ കെമതിനം www.liveFM.lk സൈറ്റ് എക്കട ഗിഹിൻ ക്ലാസിക് റേഡിയോ സിലക്ട് කරන්න ക്ലാസിക് റേഡിയോ ദിസവന രന്തുനു ഹദവതേ സ്പർശയ ഒബ ആദരയ කරන ക്ലാസിക് റേഡിയോ റേഡിയോ ഗാർഡൻ ട്യൂണിൻ റേഡിയോ FM യന ആപ്പ് ഹരഹ വഗേമ തവത് വെബ് അടവി ഗണനാവക് ഒസ്സേ ശ്രവണയ കല ഹകി

0: മധ്യമരാത്രി ദുലഹായ്
1: ലൈവ് fm.lk
0: www.liveFM.lk. Hit the pin of an